0: സമാവഗഡ് ദിവ്യ എഫ്എമ്മും ദിവ്യ എഫ്എം ദിവ്യനായകും.
1: Nur die Ecke Megahertz, die wir hier finden.

0: മികനസ്ഥിനി ഡോക്ടർ അബ്ദുൽ മജീദ് അബ്ദുൽ ബാരി ലുവാഫവ കിരിതി റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഗെ സുന്നൈ ഇസ്ലാമി ശരിയത്ത് ഗെ ദേവ നമസ്തര മി ഫുതു ഗെ ഹിമനി മഅ്ലുമാത് മഅ്ലുമാത് ഹുശലാദിനി ഹസൻ ഹലീം
1: ദിവഹിഫം ദിവഹിനായകു നോദിയ എകെ മെഗാഹെർട്സ്
2: ಗೌಮೆದು ಅವ್ಗೆ ಹಾಸ ಪ್ರೋಗ್ರಾಮ್ ತೋಗೆ ತಿರೇಂಗ್ ದಿವೆ ಎಫ್ ಎಂ ಗೆಣಸ್ತೇನೆ.